കള്ളെ തൊട്ടു മനം തൊട്ടു ഈനം തൊട്ടു ഈടം തൊട്ടു വലം തൊട്ടു ഏനടി ചിന്നമ്മ എന്ന നെനപ്പ് ഇങ്ങെ എന്നാത്തെ കണ്ടിയോ എന്ത സീരിപ്പ് വയസ്സിലെ മുല്ല മൊട്ട് വാലിപം കാളെക്കട്ട് അമ്മാടി കണ്ണെ തൊട്ട് മനം തൊട്ടു ഈനം തൊട്ടു.